0: ദിവഹി ഫുട്ബോളയ ഹദ്യ ഫസാർ ഫുറുംഗെ മുനാസബതുഗ ബാബ ഡയമണ്ട് ജൂബ്ലി ഇന്റർനാഷണൽ ഫുട്ബോൾ ടൂർണമെന്റ്
1: ജൂൺ നോക്ക് ഏകതുൻ ദിഹേക ഗദളു റസ്മി ദനുക
0: ദിവഹി രാജ്യ
1: ബംഗ്ലാദേശ്
0: പാകിസ്ഥാൻ
1: അതി അഫ്ഗാനിസ്ഥാൻ വാദുക്രാ മിത്ത ടിവിഎം എസ് ടിവി അതി ദിവഹി രാജ്യ ഗഡു വഗുതുൻ ഗനസ്തേനെ
0: ജൂൺ എവ്വണ ദുഹു ഹവീരു ബംഗ്ലാദേശ് പാകിസ്ഥാൻ
1: ജൂൺ എവ്വണ ദുഹു ഗരേഗണ്ടു ദിവഹി രാജ്യ അഫ്ഗാനിസ്ഥാൻ
0: ജൂൺ ഹതർവണ ദുഹുഗെ ഹവീരു ദിവഹി രാജ്യ പാകിസ്ഥാൻ
1: ജൂൺ ഹതർവണ ദുഹുഗെ രേഗണ്ടു അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ്
0: ജൂൺ ഹൈവണ ദുഹുഗെ ഹവീരു അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ
1: ജൂൺ ഹെബ്ബണ ദുഹുഗെ രേഗണ്ടു ബംഗ്ലാദേശ് ദിവഹി രാജ്യ
0: ജൂൺ ദിഹവണ ദുഹുഗെ രേ ഫൈനൽ മാച്ച്
1: ഫൈനൽ മാച്ച് ഗബദു പുരാണി എന്നെ ഗിന പോയിന്റ് ഹോദതെ ടീം
0: ദിവഹി ഫുട്ബോളെ ഹദ്യ ഫസാർ ഫുറുംഗെ മുനാസബതു ഗബാബ ഡയമണ്ട് ജൂബ്ലി ഇന്റർനാഷണൽ ഫുട്ബോൾ ടൂർണമെന്റ്
1: ദിവഹി ഗൗമി ടീം സാബസ്തിനുമ ദണ്ടു ഫുറാല മാഹി
0: ദിവഹി ഗൗമി ടീം സാബസ്തിനുമ ദണ്ടു ഫുറാല മാഹി
2: Ladies and gentlemen, you are not ready for this.
0: ദിവഹി എഫ്എം ഫിലിം ആദി സീരീസ് ബിൽ മഷോഗ്രവാ ഇഹുന് തെരിന ഗെനിസ്തനി ബലാലാ സൈസ്
3: Nice job, kid.
4: Thanks. Captain. Big fan of Spider-Man.
3: Yeah, we'll talk about it later.
5: Hey, Indraniya. Vare vepadati unnani.
0: Balalan sali film adi series takayku mifaharus fahi baddal kollane.
6: Well, good luck with your journey.
0: Balalan sali.
7: Kom haftagewes budadoh menduru fau deej jahairu. Repeat. ಬುರಾಸ್ಪತಿ ದೊಹುಗೆರೆ ದಿಹೈ ಜಹಾಯರು ಅದಿ ಹುಕುರು ದೊಹುಗೆ ಮೆಂದಮು ಬಾರ ಜಹಾಯರು ಹಮ ಏಕಣಿ ನುವದಿ ಹೈಕೆ ಮೆಗಾಹರ್ಟ್ಸ್ ದಿವೆಹಿ ಎಫ್ಎಂ
8: ನುವದಿ ಹೈಕೆ ಮೆಗಾಹರ್ಟ್ಸ್ ದಿವೆಹಿ ಎಫ್ಎಂ

ഫഹെ ഹേയോക്കം ബൊഡി അള്ളാഹ തഖ്വാവിരുമായി എക്കലാഗ റുഹി വടിഗത്തുൻ ലിബും ഗെ മച്ച എമീഹെഗെ ബിനാഗെ ബിംഗ എളിമീഹാ ഹെയ്യെ നുവത വെറ്റിഗന്ദ ഗുണ്ടൊളി എഗ്ഗെ തുംഫെ മതീഗ എബഹി നിഫാക്കുക്കം മതീഗ എമീഹെഗെ ബിനാഗെ ബിംഗ അള എ ബിനായ എക്കു നരക്കാഗെ അലിഫാംഗണ വെട്ടുണു മീഹാ ഹെയ്യെ അണിയാവിരി ഭയക അള്ളാഹു തെതുമഗെ നുദക്കവാനെ തേ.